ഗാന്ധി കസലി ഫെസ്പസിർപ്പ ആകാശവാണി കർഗിലേക്കൻ അസ്നാഭിനുഖൻ യുലി ശർവന ചുംഗമ യങ് റിശിക് യന്തി മേസ്ബാൻ സജ്ജാദ് അലി ഷുജാതി ജുന സലാം പു ഫുദ്മുചൻ സുഷ്ക ദി പ്രോഗ്രാമി ചിരുമി സ്ട്രോലിക നച്ചസ് ഫ്രലുക്സ് ബെനിയോ റംഗ്വാങ് ഹിന്ദുസ്ഥാനി ഫിയ യുൽമീൻ ല ലംസ്തൻ ബഹൻ യങ് ഫയുലി ബവാസരെ മുചൻ യുത്പി മഹാത്മാ ഗാന്ധി ছেগাং স্কর্পিং জৃষিউত বিখুরি ছেরমং পো স্কাল জোসবাসে পুরি স্কাদ্যাং ইয়ন্দা ছাপা প্রচুপে ইয়ালেনিনচন স্নাঙা বখানুন রগাল বিলজে ছেরপেং নাতেস রং রোডুন চুকচাসি দে রমং পানুক গান্ধীজি চোসনা বাচন ইউপি দে ফ্রালুক সুনি স্কর্পিং মুক সামজুন সা প্রচুগনত কানেন জাক জেরবা গান্ধীজি